ദിങ് അറഫാത്തും മുസ്ദലിഫായ എംബുരി അന്ന മീസക്കുന്നായകു ത്യബാമീഹും വെസ് എംബുരി അന്നാഷ് അതി ത്യബാമീഹും അള്ളാഹുഗെ ഹദ്രത്തും ഫാഫ ഫുസവ ദിവുമങ് ദേശ് ഹമ കശ്വറും അള്ളാഹി ഗിന ഗിനം ഫാഫ ഫുസവ റഹീം വന്ത റസ്കലാങ്കേ.

അതി അല്ലാഹുഗെ റുഹി വടികത്തുങ്ങെതി എകലാങ്കെ തിമാഗ നഫ്സു ദൂകൊല്ലാ മീഹും വെസ് മീസ്തകുങ്കെ തെരെമ്പേ അല്ലാഹി അളുതകുന്നാമെതു നുഹനു ഓ ഗാവന്ത റസ്കലാങ്കേ.